0: Ethnic Community Radio 92.3 FM, broadcasting in your language.
1: The following program is in Malayalam.
2: ദുരന്തങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാണോ? അപ്രതീക്ഷിതമായ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയ പോസ്റ്റും ഓസ്ട്രേലിയ റെഡ് ക്രോസും കൈകോർക്കുന്നു. ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയൊരു മാറ്റമുണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി redcross.org.au/prepare സന്ദർശിക്കുക.
0: Proud sponsor of 3ZZZ 92.3 FM. 3ZZZ, your community, your culture, your radio. 92.3

0: ഹലോ, നമസ്കാരം. 92.3 മലയാളം എഫ് എമ്മിൻ്റെ ഒരു പുതിയ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദവുമായ സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് എന്നോടൊപ്പം ആതിരയാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം ആതിര.
1: നമസ്കാരം ചേച്ചി. എല്ലാ ശ്രോതാക്കൾക്കും 92.3 മലയാളം എഫ് എമ്മിലേക്ക് ഹാർദവുമായ സ്വാഗതം.
0: എന്തൊക്കെയുണ്ട് ആതിര? നമ്മൾ ആദ്യമായിട്ട് ഒന്നിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ?
1: അതെ അതെ, ആദ്യമായിട്ടാണ് ഒന്നിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ചേച്ചിയുടെ ഒരു ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ.
0: ഇത് ആതിരയുടെ രണ്ടാമത്തെ ബ്രോഡ്കാസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ബ്രോഡ്കാസ്റ്റ് ട്രെയിനിങ്.
1: അതെ അതെ അതെ അതെ, ബ്രോഡ്കാസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടാമത്തെ ട്രെയിനിങ് ആണ്. അതെ.
0: അപ്പൊ എങ്ങനെയുണ്ട് ബ്രോഡ്കാസ്റ്ററായിട്ട്, എന്താണ് ഉള്ള ഒരു എക്സ്പീരിയൻസ് പറയൂ.
1: വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എപ്പോഴും ഈ എന്താ പറയുക, ഈ ആർ ജെ അല്ലെങ്കിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റേഴ്സിനോടൊരു നമുക്കൊരു പ്രത്യേക മമത ആണ്, സ്നേഹമാണ്. ലൈക്ക് അവർ സംസാരം കേട്ടിരിക്കാനും ഒക്കെ അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി റേഡിയോ ജോക്കീസ് ഉണ്ട്, അങ്ങനെ കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ഐ ട്രൈ. അങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് ട്രെയിനിങ് എടുത്തു, പിന്നെ ഒരു ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തു. ചേച്ചിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: അടിപൊളി. നമ്മളെല്ലാം ലൈക്ക് മൈൻഡഡ് ആണ് ആ കാര്യത്തില്. ബ്രോഡ്കാസ്റ്റേഴ്സ് ആവാൻ ഒരു ഒരു പ്രത്യേക ഒരു പാഷൻ വേണം നമുക്ക്, കണ്ടന്റ് കണ്ടുപിടിച്ച് അതിനെ കുറിച്ച് സംസാരിക്കുക അല്ലേ? ആ ഒരു ഒരു
1: ഡെഫിനറ്റ്ലി നമുക്ക് പാഷൻ വേണം. പിന്നെ നമ്മളിവിടെ എല്ലാവരും ബിസിയുമാണ്, എല്ലാവരും പല പല ആക്ടിവിറ്റീസും പല പല കാര്യങ്ങളും, എസ്പെഷ്യലി ഓണം സീസണിൽ. അതിന് നമ്മളൊരു പാഷൻ ഇല്ലെങ്കിൽ ആ ഒരു ടൈം കണ്ടെത്തി ചെയ്യാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് ട്രൂ.
0: തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇതിൽ നിന്ന്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ആ ബെനിഫിറ്റ്സ് വിൽ കം, ദെയർ ആർ ബെനിഫിറ്റ്സ്, ബട്ട് അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനും, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഗസ്റ്റ് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് അവരുമായിട്ട് സംസാരിക്കാനും, അത് നമ്മൾ പുറത്ത് ശ്രോതാക്കൾക്ക് ഗുണകരമായിട്ടുള്ള ടോപ്പിക്സ് പിക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഗസ്റ്റ് എന്താണ് സ്പീക്കേഴ്സിനെ കൊണ്ടുവരിക, പിന്നെ അതിൽ കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ ഈ ഒരു.
1: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഞാൻ ചേച്ചിയുടെ ഒന്ന് രണ്ട് ഇതുപോലെ ഗസ്റ്റ് സ്പീക്കേഴ്സിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേതിൽ ദേവിക മാം ആണെന്ന് തോന്നുന്നു അല്ലെ, വന്ന കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്ത് വന്ന സമയത്ത് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഉണ്ണി ചെയ്ത കുറച്ച് ഇന്റർവ്യൂ ഉണ്ട്, വെരി ഇൻഫോർമേറ്റീവ്. പിന്നെ അതെ അതെ, നാടകത്തിന്റെ കുറിച്ചൊരു ചെയ്തൊരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല രസകരമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സെഷൻസ് ആയിരുന്നു അത്.
0: അതെ അല്ല, നമ്മള് അത് നമ്മളുടെ, ഞാൻ പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ വളരെയധികം ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യും എന്ന് ഞാൻ പറയുമായിരുന്നു. നോട്ട് ഇമ്മീഡിയറ്റ്ലി മണി കൈൻഡ് ഓഫ് അങ്ങനത്തെ ബെനിഫിറ്റ്സ് അല്ല, ബിക്കോസ്
1: ദാറ്റ് ഇസ് ട്രൂ. അതെ അതെ, ഇത് വോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ദാറ്റ് ഇസ് ട്രൂ. നമ്മുടെ ഒരു പാഷന്റെ പുറത്ത്, അതെ, ആ ഒരു ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ടൈം കണ്ടെത്തി ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ് ചേച്ചി. അതെ ചേച്ചി.
0: സോ ഐ എം സോ ഗ്ലാഡ്. അപ്പോൾ അതിന് ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വെൽക്കം ടു 92.3 മലയാളം എഫ് എം വൺസ് അഗൈൻ. ഐ നോ യു ആർ ഓൾറെഡി ഇൻ, ബട്ട് ഒന്നുകൂടി ഒഫീഷ്യലി വെൽക്കം ചെയ്യുകയാണ്.
1: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.

0: എന്താണ് ഓണം പ്രോഗ്രാമുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ആഘോഷിച്ച് നടക്കുകയായിരുന്നല്ലോ എല്ലാരും, അല്ലെ? കുറെ നാളെ.
1: അതെ അതെ, മെൽബേണില് ഞങ്ങൾ ആക്ച്വലി ന്യൂസിലൻഡിലായിരുന്നു കുറെ ഒത്തിരി നാള്. ന്യൂസിലൻഡിലെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ഒരു ഓണം നമ്പർ ഓഫ് ഓണം ഇത്രയും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് മെൽബൺ. ഞാൻ എവിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്താ കണ്ടത്, 30 ഓണം എന്തോ ഉണ്ടല്ലേ മെൽബണില്
0: മാത്രം. സംശയം കാരണം
1: അതെ, അതിനകത്ത് എല്ലാം ലിസ്റ്റ്
0: ആയിട്ടുണ്ടാവില്ലേ? അതായത് അവര് സ്പോൺസർ ചെയ്യുന്ന അത്രയും ഓണങ്ങളുണ്ട് മെൽബണിൽ നിന്ന് എന്ന് അങ്ങനെ ഇട്ടിരുന്ന. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു അവര് സ്പോൺസർ ചെയ്യാത്ത ഓണങ്ങളും ഉണ്ടല്ലോ ഇവിടെ.
1: അതൊരു സ്പോൺസർ ഇട്ടതാണ് അല്ലേ, ഞാൻ വിചാരിച്ചു അതാണ് മെയിൻ ഓണം. ഓ അത് ശരി,
0: മെയിൻ ഓണങ്ങളായിരിക്കും, പക്ഷെ എന്നാലും അവര് സ്പോൺസർ ചെയ്യാത്ത ഓണങ്ങളും ഉണ്ടല്ലോ എന്നങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ എത്ര ഓണം നടക്കുന്നുണ്ടാവും നമ്മുടെ മെൽബണില്.
1: സത്യം, എനിക്ക് തോന്നുന്നു നമ്മള് ഓണം ആഘോഷം ഒരു കന്നിയിലൊക്കെ തുടങ്ങി ചിങ്ങം കഴിഞ്ഞിട്ടും ഓണം ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു
0: തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓണം ആഘോഷിച്ചു, അത് പിന്നെ ഒരു ഫാമിലി അങ്ങനത്തെ ഓണമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ സബർബ് എണ്ണീട്ട് എന്താണ് ഗ്രൂപ്പുകളും അസോസിയേഷൻസും ഉണ്ടല്ലോ നമുക്ക് മലയാളികൾക്ക്. അപ്പോ എല്ലാവരും അവരെല്ലാവരും ഓണം ആഘോഷിക്കുമല്ലോ.
1: അതെ, ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഏത് ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ദേ സെലിബ്രേറ്റിംഗ് ഓണം.
0: അത് അല്ല, ഒരു തരത്തിൽ നല്ല കാര്യമാണ്, കാരണം ആ ഒരു കൂട്ടായ്മ ആളുകൾ തമ്മിൽ കമ്മിങ് ടുഗദർ ആൻഡ് യങ്ങർ ജനറേഷനും നമ്മുടെ കൾച്ചറൊക്കെ അറിയാനും എന്താണ് ഇതിൻ്റെയൊക്കെ ഭാഗമാകാനും എന്താണ് ഓണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആഘോഷങ്ങൾ എപ്പോഴും നല്ലതല്ലേ?
1: ഡെഫിനറ്റ്ലി. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, ശരിയാണ് ചേച്ചി പറഞ്ഞ പോലെ, അത് അവർക്ക് എന്തായാലും നാട്ടിലല്ല ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നമ്മള് മഹാബലിനെ കാണുന്നു, പുലിക്കളി, അതിന്റെ കൂടെ ചെണ്ടമേളം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. പിന്നെ പൂക്കൾ ഇടുന്നത്, അങ്ങനെ അവർ പാർട്ടായിട്ടില്ലെങ്കിലും പൂക്കൾ ഇടുന്നത് കാണുന്നു. അപ്പൊ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കുട്ടികൾക്ക് കണ്ട് മനസ്സിലാവും. പിന്നെ പ്രോഗ്രാംസിന്റെ പാർട്ടായിട്ടാണെങ്കിലും നമ്മുടെ ഡാൻസ് ചെയ്യുന്നതാണെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു ട്രഡീഷണൽ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. സോ അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ചേച്ചി. ആസ് യു സെഡ്,
0: ഞാൻ കേട്ടു നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത്ര ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഓണം.
1: അത് ഞാൻ അത് ശരിയാ, നാട്ടില് വളരെ തിരുവോണത്തിന് എനിക്ക് തോന്നുന്നു ഫാമിലിയുടെ കൂടെ പിന്നെ ലൈറ്റ്സ് കാണാൻ പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അപ്പൊ അവിടെ അങ്ങനെയൊക്കെയായിരുന്നു. ചേച്ചി അവിടെ എങ്ങനെയാണ് നാട്ടില് ഓണം?
0: ഞാനിപ്പോ വളരെ കാലമായിട്ട് ഇപ്പോ മെൽബണിൽ തന്നെയാണല്ലോ, അപ്പൊ ഓണത്തിന് നാട്ടിൽ പോവുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. സമയത്ത് പോകാറില്ല, കാരണം കുട്ടികളുടെ സ്കൂളിങ്ങും കാര്യങ്ങളും എല്ലാം സ്കൂൾ ഹോളിഡേ ഒക്കെ കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ കാലമായിട്ട് ഓണത്തിന് ഞാൻ നാട്ടിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നു നമ്മൾക്ക് ഞങ്ങളൊക്കെ അല്ല, ഞാനൊക്കെ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പുള്ള ഓണം എന്ന് പറയണത് നല്ല രസമായിരുന്നു, പേരൻസും ഒക്കെ ആയിട്ടുള്ള ഓണം. പക്ഷേ ഇപ്പൊ ആയിട്ട് ആ ഓണത്തിന്റെ പ്രസക്തി അത്ര വലുതായിട്ടില്ല. നമ്മൾക്ക് പ്രവാസികളാണ് നമ്മൾ കൂടുതലും ഓണം ആഘോഷിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഇപ്പോൾ സദ്യ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ കേറ്ററിംഗ് ഇഷ്ടമായി ഉണ്ടല്ലോ നാട്ടില്. അപ്പോൾ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുക, പേരൻസിനെ കാണാനായിട്ട് പിള്ളേര് വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു സമയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തി ഇപ്പം കുറഞ്ഞു വരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഐ മേ ബി റോങ്, ഐ ഡോണ്ട് നോ, പക്ഷെ അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്.
1: ഞാൻ എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോ ഫോട്ടോസിലും വീഡിയോസിലും ഞാനും അതെ നാട്ടില് ഓണം ആയിട്ട് ആഘോഷിച്ചിട്ട് കുറച്ചായി. പിന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഈ ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി ഇപ്പം കുറെ ഒത്തിരി പേര് ഫ്ലാറ്റിലൊക്കെയാണ്, അപ്പൊ എല്ലാം ഫ്ലാറ്റിൽ കൂടെ ചുരുങ്ങിയിട്ടുള്ള ഒരു ആഘോഷമായിരിക്കാം ചിലപ്പോ. അതെ അതെ, പിന്നെ ഒത്തിരി ചേച്ചി പറഞ്ഞ മാതിരി ഒത്തിരി കാറ്ററിംഗ് സർവീസസ് അവൈലബിൾ ആണ്, അത് കാരണം ഒരു ഫുഡും ഉണ്ടാക്കേണ്ട കാര്യമില്ല, എല്ലാം അവൈലബിൾ ആണ്. സദ്യ ആണെങ്കിൽ തന്നെയും ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും അതെ, ഒരു ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പായസവും സാമ്പാർ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാക്കുള്ളൂ, ബാക്കിയെല്ലാം ഓർഡറിങ് ആണ് ഈ പറഞ്ഞ പോലെ.
0: അതെ അതെ. അല്ല, അത് ഇപ്പൊ എല്ലാം ഒരു ബിസിനസ്സിലേക്ക് മാറി എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് വരണത്. കാരണം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കുമായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു, എന്നാലും എല്ലാം വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു രസമുണ്ടായിരുന്നു. ആ ഒരു 10 days സ്കൂൾ ഹോളിഡേ കിട്ടും, അപ്പം നമ്മൾ പൂക്കളം ഇടുമായിരുന്നു ആ 10 days. പിന്നെ ആ 10 ദിവസവും ആഘോഷമായിരുന്നു. കാരണം അമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ആ 10 ദിവസവും. സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് അടുത്തുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നു, അപ്പം അതിൻ്റെ ഒരു ആ ഒരു ജോയ് അതുണ്ടായിരുന്നു ഓണത്തിൻ്റെ ആ ഒരു സമയത്ത്. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല നാട്ടില്.
1: എനിക്ക് അതെ, കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ അതെ ഹോളിഡേയ്സ് ആണ് മെയിൻ ആയിട്ട്. ഇപ്പോഴും ഓണം ഹോളിഡേയ്സ് കുട്ടികൾക്ക് ഒരു ബ്രേക്ക് ആയിരിക്കും. അതെ. ചേച്ചിയുടെ ഇത്തവണത്തെ ഓണത്തിന് എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം? ഡാൻസ് ഞാൻ ഡാൻസ് കുറച്ച് കണ്ടായിരുന്നു. മല്ലിക മാധവം, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
0: ആ മല്ലിക മാധവം, അത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു 6-7 months ആയി ഒരു അങ്ങനെ ഒരു ഒരു സ്ക്രിപ്റ്റ് അത് ചെയ്യാം. അപ്പം അത് അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പം എൻ്റെ ഡാൻസ് മാസ്റ്ററുമായിട്ട് സംസാരിച്ചു, അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണത്. അപ്പോൾ അത് കൃഷ്ണൻ്റെ കഥയാണ്, കൃഷ്ണനും രാധയും. പക്ഷേ അത് ഒബ്വിയസ്ലി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അതിൽ മല്ലിക മുല്ലപ്പൂവിൻ്റെ ഒരു ഒരു ഇത് ഒരു സംഭവം കൊണ്ടുവരാമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയെടുത്ത ഒരു സ്ക്രിപ്റ്റ് ആണത്.
1: ഞാൻ അതിന്റെ കുറെ പാർട്സ് ഒക്കെ കണ്ടു, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫ്ലവർ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസെപ്റ്റ് അല്ലേ?
0: അതെ അതെ അതെ, അത് വൃന്ദാവനമാണ് കാണിക്കുന്നത്. തുടക്കത്തിലെ ആ വൃന്ദാവനത്തിലെ പൂക്കളുടെ ഒരു ഡാൻസ് പോലെ, പൂക്കള് വൃന്ദാവനത്തിന്റെ അത് സെറ്റ് ചെയ്യാണ് ഇനീഷ്യലി, പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോ വളരെ സിമ്പിളായൊരു തീമാണ്. കൃഷ്ണനും രാധയും ആ പൊതുവെ നമ്മൾ തുളസിയാണ് കൃഷ്ണനുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്ത് ചിന്തിക്കുകയും പറയുകയും ചെയ്ത് കേട്ടിട്ടുള്ളത്. അപ്പോ മുല്ലപ്പൂവിന് കൃഷ്ണന്റെ മാലയിൽ ഒരു പൂവാവാനുള്ള ആഗ്രഹം, മുല്ലപ്പൂവിന് കൃഷ്ണനോടുള്ള ഡിവോഷൻ, അപ്പൊ അത് അതിനെ ഇതിന്റെ ഒരു എപ്പോഴും കൃഷ്ണനും രാധയും എന്ന് പറയുന്ന അതൊരു ഒരു വല്ലാത്ത ഫീൽ അല്ലേ, ആ ഒരു ലവ്. അപ്പൊ അതില്
1: അതെ,
0: ഒരു ഡിവൈൻ ലവ് ആണ്. അപ്പൊ അതില് മല്ലികയുടെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ്, രാധ പിണങ്ങിയിരിക്കുമ്പോ രാധയെ ആ പിണക്കം മാറ്റാനായിട്ട് മല്ലികയുടെ സുഗന്ധം, മനസ്സിലായോ? അത് അതിന്റെ ഇൻഫ്ലുവൻസ്. സംടൈംസ് നമുക്ക് ആ നല്ലൊരു സംഗീതം അല്ലെങ്കിൽ നല്ലൊരു മണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സുഗന്ധം, അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ പലപ്പോഴും?
1: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി മുല്ലപ്പൂവിന്റെ മണം അത് ഭയങ്കര ഒരു.
0: അപ്പൊ അത് രാധയുടെ മനസ്സില് കൃഷ്ണനോടുള്ള സ്നേഹം തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു സിമ്പിൾ തീമാണ്, പക്ഷെ അത് ചെയ്തു വന്നപ്പോ നല്ല ഭംഗിയായി. കൊറിയോഗ്രാഫി സായന്ത് എന്റെ ഡാൻസ് മാസ്റ്റർ ചെയ്തു, ഹീസ് ഭയങ്കര ടാലന്റഡ് ആണ്. അപ്പോ അതും കൂടെ വന്നു കഴിഞ്ഞപ്പോ അത് നല്ല രീതിയിൽ വന്നു. അങ്ങനെ
1: അതെ, ഒത്തിരി നല്ല ഫീഡ്ബാക്സ് ഒക്കെ കേട്ടു. ഒത്തിരി അതെ അതെ, അസലായിരുന്നു. ചേച്ചി അത് വേറെ എവിടെയെങ്കിലും പെർഫോം ചെയ്തു? KHSM പെർഫോം ചെയ്തു,
0: KHSM മെയിൻ ആയിട്ട് ചെയ്തു. ഇനി അവര് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഒരു സ്റ്റേജ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റിങ്ങും അതുപോലെ LED അതിലെ ആ ഗ്രാഫിക്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും പുറത്തേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജുകൾ കിട്ടിയാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നലെ മറ്റേ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് ഒക്ടോബറിൽ അവരുടെ സ്റ്റേജിൽ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നോക്കട്ടെ, അവരോട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് അവരുടെ സ്റ്റേജ് എന്ന് അറിഞ്ഞിട്ട് വേണം എന്ന് വിചാരിച്ചിരിക്കുക. കഴിഞ്ഞ വർഷത്തെ ഡാൻസ് ഡ്രാമ ഞങ്ങളൊരു 4 സ്റ്റേജെങ്കിലും ചെയ്തു ഫുള്ളായിട്ട്.
1: ഞാൻ അത് അത് എന്തിന്റെ ബേസിസ് ആയിരുന്നു
0: സദാശിവ
1: സദാശിവ യെസ് ഞാൻ കണ്ടതായി ഓർക്കുന്നുണ്ട് കണ്ടതായി ഓർക്കുന്നു അപ്പൊ ഇനിയും ചേച്ചി മെനി മെനി സ്റ്റേജസിൽ ചെയ്യട്ടെ പുതിയ പുതിയ തീമായി വരട്ടെ ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റട്ടെ
0: താങ്ക് യു പിന്നെ അതിരി എന്തൊക്കെയായിരുന്നു ഓണത്തിന് ഇപ്രാവശ്യത്തെ
1: ഇവിടെ ഇവിടെ ഞങ്ങളുടെ കെ എച്ച് എസ് എമ്മിന് നമ്മുടെ ഒരു ഒരു ഡാൻസ് ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചേച്ചിനെ കണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പ്രോഗ്രാംസില് പാർട്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വെസ്റ്റിലാണ് താമസിക്കുന്നത് അപ്പം വെസ്റ്റിലത്തെ ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇവിടെ എല്ലാ ഓർഗനൈസേഷൻസും ഓണം അത്യാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ കൂടെ ഒക്കെ ആയിരുന്നു മെയിൻലി ഓണം പിന്നെന്താ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും എല്ലാ വീക്കും എല്ലാ വീക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു
0: അടിപൊളി അപ്പൊ നമ്മള് നമുക്ക് ഒരു പാട്ട് നല്ലത് കേട്ടിട്ട് വന്നാലോ ഇനി

0: വെൽക്കം ബാക്ക്. അതിരാ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു 80സിലെ കുറച്ച് പേര് AI ഫോട്ടോസ് ഇട്ടിട്ട് അല്ലേ? എന്താണ്?
1: അതെ അതെ, അത് അത് ഭയങ്കര ഒരു വൈറൽ ട്രെൻഡായി മാറി ചേച്ചി. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി കേരളത്തിൽ എല്ലാ പൊളിറ്റീഷ്യൻസ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ, ഒപ്പോസിഷൻ മിനിസ്റ്റർ എല്ലാരും അത് ചെയ്യാത്ത ആരുമില്ല. ഫിലിം ആക്ട്രസ് ആവട്ടെ, എല്ലാരും ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ?
0: ഇല്ല ഇല്ല
1: ഇല്ല,
0: പൊതുവേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇത്തിരി പുറകോട്ട.
1: അത് ശരി,
0: താല്പര്യമില്ല, എന്താന്നറിയില്ല. ഞാൻ ഫേസ്ബുക്ക് തുറന്നാലും അതെ, ഇൻസ്റ്റഗ്രാം തുറന്നാലും അതെ, ഈശ്വര ഈ മനുഷ്യർക്കൊക്കെ എന്ത്.
1: എല്ലാരും അതെ അതെ, എല്ലാരും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു, എല്ലാരും ഒരേ ഡ്രസ് ഇട്ടിട്ടിരിക്കുന്നു. അതെ, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ, കുറെ ട്രൈ ചെയ്തിരുന്നു. ചാറ്റ് GPT-യിലെ പല പല വേർഷൻസ് ട്രൈ ചെയ്തു. അതില് നമ്മുടെ എന്താ പറയാ, നമ്മുടെ സാരി ഇട്ടിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോ, മറ്റേ കുറച്ചൊരു ബോളിവുഡ് ലുക്കിലുള്ള ഒരു ഫോട്ടോ, പിന്നെ ഫാമിലിയുടെ ഫോട്ടോ, പിന്നെ ചില ആൾക്കാര് അതിന് എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട്, അതായത് എന്തിനാണ് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒറിജിനലി വാട്ട് ഐ വാസ് ഇൻ ദ 80സ് തോന്നുന്നു, കുറച്ച് പേര് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, എന്റെ അമ്മയ്ക്ക്, എന്റെ അമ്മയച്ഛനൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്തു, ചേട്ടന്റെ കൂടെ ഉള്ള കുഞ്ഞിലത്തെ ഒരു ഫോട്ടോയും യങ്ങായിട്ടിരിക്കുക, യങ്ങായിരിക്കുന്ന ഫോട്ടോ അവരുടെ 80സ് ട്രെൻഡ് എന്ന് പറഞ്ഞു പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ജനിച്ചിട്ടില്ല, സോ ഓബിയസ്ലി ഞാൻ എന്റെ രീതിയിൽ പോസ്റ്റ് ചെയ്തു. അതെ,
0: അപ്പം ഞാനൊക്കെ ചെറിയ സ്കർട്ടും ബ്ലൗസും ഒക്കെ ഇട്ട് വല്ല ഉണ്ടെങ്കിൽ അതായിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത് ആ സമയത്ത്.
1: അതെ അതെ,
0: അല്ലാതെ ഇവര് ഇവര് കാണിക്കുന്ന മാതിരി
1: അങ്ങനത്തെ ഇല്ല. എനിക്ക് തോന്നുന്നു അത് ആ 80സ് ടൈമില് ചില ഹീറോയിൻസ് ഉണ്ടല്ലോ, ആ ബോളിവുഡ് ഹീറോയിൻസിന്റെ വേർഷൻ ആണ് അത്. അതെ അതെ, പക്ഷെ ചില ആൾക്കാര് പറയുന്നു ഇങ്ങനെ ചാറ്റ് GPT-യിലൊക്കെ AI യൂസ് ചെയ്ത് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു വിവാദം, അങ്ങനെ എല്ലാം
0: ഫേസ് റെക്കഗ്നിഷൻ ആ ഒരു സംഭവങ്ങൾ മൊത്തം ആ പോയിന്റ്സ് എല്ലാം എടുത്തിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോ
1: അത് അത് അബ്സല്യൂട്ട്ലി, അത് അബ്സല്യൂട്ട്ലി. നമ്മള് ചില സമയത്ത് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്ന് എന്താ പറയാ AI ജനറേറ്റഡ് ആണെന്ന് മനസ്സിലാവും, പക്ഷെ ചില സമയത്ത് ലിറ്ററലി ലൈക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ. അതിനെന്തെങ്കിലൊക്കെ സൈഡ്, അതെ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നറിയില്ല.
0: അതെ അതെ, അറിയില്ല.
1: അതെ,
0: ചിലര് പറയുന്നു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു, പക്ഷെ എന്നാലും ഇറ്റ് ഇറ്റ് വിൽ ബി സേവ്ഡ് സംവെയർ അല്ലെ, ഈ ഡേറ്റ മൊത്തം.

0: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഇതെങ്ങനെ ഫ്രീ സർവീസ് ആണെങ്കിലും നമുക്കറിയാലോ പല ഈ കമ്പനീസ് ആണെങ്കിലും ഇപ്പൊ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ എല്ലാരും ഫ്രീ ആണ് ഫ്രീ ആണെന്ന് പറഞ്ഞ് അവരാ ഡേറ്റ ആണല്ലോ അവരുടെ ഒരു ഇത് അവസാനം അവരുടെ ഒരു അതിൽ പൈസ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ. സോ അതെ, അതുപോലെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ AI ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ ചേച്ചി? ലൈക്ക് എല്ലാ AI. അതെ,
1: അതിന് ഏത് ഫീൽഡാണ്? IT ആണോ?
0: അല്ല ചേച്ചി, ഞാൻ IT അല്ല, ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാനിവിടെ ഒരു എന്താ പറയുക, ഒരു വാട്ടർ യൂട്ടിലിറ്റി കമ്പനി ഉണ്ട്, ഗ്രേറ്റർ വെസ്റ്റേൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ അവിടുത്തെ സൈഡിൽ സൗത്ത് ഈസ്റ്റ് വാട്ടർ മാതിരി, അവിടെ സീനിയർ പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു.
1: ചോദിക്കാൻ കാരണം AI ഒരു ഇത് എല്ലാ ഏരിയകളിലും.
0: ആ അതെ അതെ, IT ഫീൽഡിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നെന്ന് കേട്ടു. ഒത്തിരി ലേ ഓഫ്സ് വരുന്നു എന്നൊക്കെ കേട്ടു, ഒത്തിരി അത് കേട്ടു. ചേച്ചിയുടെ ഫീൽഡ് IT ആണോ ചേച്ചി?
1: ഞാൻ ഇൻ ബിറ്റ്വീൻ IT ആൻഡ് ബിസിനസ് ആണ്. നമ്മള് അനലിറ്റിക്സിലാണ്, അനാലിസിസ് ആൻഡ് ഡാറ്റ അനാലിസിസ് റിപ്പോർട്ടിങ് ആ കൈൻഡ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ഇതാണ്. അപ്പൊ അവിടെയാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷേ AI ഒരു ഇത് ഇൻഫ്ലുവൻസ് വന്നിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ദർ ഇസ് എ ഹൈ.
0: എല്ലാം നമ്മൾക്ക് AI റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അത് ശരിയാണ്, ഇത് ഹ്യൂമൻ ഇന്ററാക്ഷൻ ആവശ്യമുള്ള ജോലിക്കായിരിക്കും മെയിൻലി ഡിമാൻഡ് കൂടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഈ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ചില സൈഡ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് പ്യുവർ ഡിസൈൻ ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് AI ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്ന് കേട്ടു. അതിപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട്. IT കുറച്ചുകൂടെ കൂടുതൽ ആയിരിക്കും. പക്ഷെ അതെ,
1: കൂടുതലും ഇപ്പൊ ഞാൻ കേൾക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കൈൻഡ് ഓഫ് ജോബ്സ്. ഇപ്പൊ ഈ മെഡിക്കൽ ഇതിലാണെങ്കിലും മെഡിക്കൽ റിസപ്ഷൻ, ആ ഒരു റിസപ്ഷനിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് ജോബ്സ് AI ക്യാൻ ടേക്ക് ഓൺ. കാരണം അതെല്ലാം നമ്മളെ എല്ലാ ഡേറ്റയും അവിടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ റിസപ്ഷനിൽ ചെന്ന് വി ക്യാൻ ജസ്റ്റ് യൂസ് ദ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ചെക്കിംഗ് മതിയല്ലോ. ദേ ഡോണ്ട് നീഡ് എൻ ആക്ച്വൽ പേഴ്സൺ സിറ്റിംഗ് ദെയർ ടോക്കിംഗ് ടു യു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ജോബ് പോയി പോകും എന്നുള്ള ഒരു ഇത് കേൾക്കുന്നുണ്ട്.
0: അതെ അതെ, അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഒക്കെ ആദ്യം വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാന്ന് അല്ലേ? കറക്റ്റ്.
1: അതെ
0: അതെ, ആ അതെ. എന്നിട്ട് പിന്നെ നമുക്ക് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം, അതിപ്പോ കുറെ നമ്മൾ ഈ കസ്റ്റമർ സർവീസിലൊക്കെ വിളിക്കുമ്പോൾ കുറെയൊക്കെ ഓട്ടോ ജനറേറ്റഡ് ആണ് ഇപ്പോൾ ഒരുവിധം. അതെ, പിന്നെ ഒരു നിവർത്തിയില്ലാതെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് വെദർ യു വോണ്ട് ടോക്ക് ടു എ റിയൽ പേഴ്സൺ എന്ന് ചോദിക്കുന്നത്.
1: അതെ അതെ, റീസെന്റ്ലി ഞാൻ എനിക്ക് ഒരു എന്റെ ഡാൻസ് ഡ്രാമയുടെ കുറെ കോസ്റ്റ്യൂംസ് വരാനായിട്ട് വൈകി. അപ്പം ഐ കെപ്റ്റ് ഓൺ കോളിംഗ് ഈ ഓസ്ട്രേലിയ പോസ്റ്റ് സൈറ്റിലേക്ക് വിളിക്കുമ്പോൾ എന്താണ് ചാറ്റ് ബോട്ട് അതാണ് ആൻസർ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ മൈ ഫോൺ നമ്പർ ഓർ സംതിങ് ഇറ്റ് വിൽ ടെൽ മീ, യു നോ, ദീസ് ആർ ദ പാർസൽസ് ഓർ തിങ്സ് കമ്മിങ് ഫ്രം കേരള. അപ്പം ഇഫ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് പ്രസ് 1, അല്ലെങ്കിൽ അടുത്ത പാഴ്സലിനെ പറ്റി പറയും പ്രസ് 2. സോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ് ത്രൂ ടു എ
0: റിയൽ പേഴ്സൺ. യെസ് ഞാനും ആക്ച്വലി ഈ ഇടയ്ക്ക് ഒരു മെഡിക്കൽ ക്ലെയിം, അതായത് ഇൻഷുറൻസിന്റെ മെഡിക്കൽ ക്ലെയിം ബൂപ്പ ഇൻഷുറൻസിന്റെ ത്രൂ അപ്ലൈ ചെയ്യാൻ പോയപ്പോഴും സെയിം സോർട്ട് ഓഫ് ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഒരു ആക്ച്വലി ഒരു ആദ്യം അവർ ഓപ്ഷൻ തരും, മെസ്സേജ് ചെയ്യൂ, പിന്നെ അടുത്തൊരു ഓപ്ഷൻ തരും ഓട്ടോമേറ്റഡ് മെസ്സേജ്, പിന്നെ അടുത്തൊരു ഓപ്ഷൻ തരും വാട്സാപ്പിൽ, പിന്നെ യു ഹാവ് ടു വെയിറ്റ് ഒരു ആക്ച്വൽ ആളുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ ഒരു ഇത് ക്ലാരിഫൈ ചെയ്യാൻ. ശരിക്ക്
1: അതെ അതെ. അപ്പോൾ എല്ലാം AI ടേക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽ, നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് അപ്ഗ്രേഡ് ചെയ്യണം നമ്മളെ, അല്ലേ? നമ്മുടെ
0: അതെ അതെ, നമ്മളിപ്പോ ടെക്നോളജി മാറി നിന്നിട്ട് കാര്യമില്ല. അതെ, മാറിനിട്ട് കാര്യമില്ല, നമ്മളും യൂസ് ടു ആയി അങ്ങനെ. അതെ, അത് കൺട്രോൾ ചെയ്ത് യൂസ് ടു ആയി
1: പോകേണ്ടി വരും. അതെ അതെ. അപ്പൊ അടുത്തൊരു പാട്ടും കൂടെ കേട്ടിട്ട് വരാം അല്ലേ നമുക്ക്?
0: ഓക്കേ.

0: പിന്നെ എന്തോ ഈ സമ്മർ ഭയങ്കര ഹോട്ടായിരിക്കും എന്ന് പറഞ്ഞു എല്ലാരും.
1: അതെ അതെ, ഈ സമ്മർ വളരെ ഹോട്ടായിരിക്കും എന്ന് പറയുന്ന കേട്ടു ഇങ്ങനെ പലരും. എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ച് അധികം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല. അതിന് നോക്കിയിരുന്നോ?
0: ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അതിനകത്ത് പറയുന്നത് മോർ ദാൻ യൂഷ്വലി നമ്മുടെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ സമ്മറിൽ, അതിനെക്കാട്ടിലും മച്ച് ഹയർ ആയിരിക്കും എന്നാ പറയുന്നത് ഇത്തവണ. അപ്പൊ നമ്മൾ ഈ പ്രിക്കോഷൻസ് എടുക്കണം, ലൈക്ക് വെള്ളം കുടിക്കുക, അത് പിന്നെ നമ്മുടെ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, പുറത്തുനിന്ന് ജോലി ചെയ്യുന്നത് കഴിവത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ തീരെ ഹോട്ട് വെതർ ആകുമ്പോൾ അതെനിക്ക് തോന്നി നമ്മൾ കൺസ്ട്രക്ഷനിൽ നിൽക്കുന്നവർക്കാണ് കുറച്ചുകൂടെ ലൈക്ക് ഈ അത് ഇമ്പാക്ട് ആവുക. അത് അങ്ങനെ ചില ദിവസങ്ങളിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അവര്.
1: അതെ അതെ, പലപ്പോഴും 40 degree days വരാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. 40 continuous
0: ഇത്തവണ കുറച്ച് പാടായിരിക്കും കേട്ടത് ചേച്ചി.
1: ഞാൻ വേറെ ഒരിടത്തൊന്നും കേൾക്കണ്ടായി, പക്ഷെ ഈ പ്രാവശ്യത്തെ വിന്റർ അത്ര കാഠിന്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് എന്റെ ഓർമ്മയിൽ അത്ര വലിയ കാഠിന്യം തോന്നിയില്ല.
0: ഈ വിന്റർ ആക്ച്വലി കഴിഞ്ഞ വിന്ററിനെ കാട്ടിലും മച്ച് ബെറ്റർ ആയിരുന്നു.
1: നമുക്ക്
0: അങ്ങനെ ഒരു എക്സ്ട്രീം തണുപ്പുള്ള ഒരു
1: ദിവസം തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് അതുകൊണ്ടാണോ, കാരണം വർഷങ്ങൾ ഇവിടെ ജീവിക്കുമ്പോ നമ്മുടെ ബോഡി യൂസ്.
0: അതെ അതെ, എനിക്ക് ആക്ച്വലി ഫസ്റ്റ് കപ്പിൾ ഓഫ് വിന്റേഴ്സ് മെൽബണിലെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം അത്രയും ഒരു ഷിഫ്റ്റ് ഓഫ് ഭയങ്കര തണുപ്പ് പിന്നെ ഭയങ്കര ചൂട്. ഓക്ലൻഡിലെ വെതർ അങ്ങനെ ഒരു എക്സ്ട്രീം ആയിരുന്നില്ല, കുറച്ചുകൂടെ ഒരു ഇത്രയും ചൂടായിരുന്നില്ല, തണുപ്പിന്റെ സമയത്ത് ഇത്രയും തണുപ്പായിരുന്നില്ല, അങ്ങനെയായിരുന്നു. അപ്പോ അത് ആദ്യത്തെ വിന്റർ ഇച്ചിരി പാടായിരുന്നു. ഇപ്പോ കുഴപ്പമില്ല, ഈ വിന്റർ ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ എക്സ്ട്രീം ആയിരുന്നില്ല.
1: അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് വൈ ഇറ്റ്സ് ഗോയിങ് ടു ബി, ഐ ഡോണ്ട് നോ, ദേർ മേ ബി എ റീസൺ വൈ ഇത് എന്താണ് ഇങ്ങനെ ചൂട് കൂടാനായിട്ട് സമ്മറില്. കാരണം അറിയില്ല അതെന്താണെന്നുള്ളത്, അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരും അല്ലേ.
0: അതെ അതെ, ഇനി ഹോളിഡേ പ്ലാൻസില് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലേ. കുറച്ച് നമ്മുടെ ഫാമിലി ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ഒന്ന് രണ്ട് കാച്ചപ്സ് പോലെ, ലൈക്ക് നമ്മുടെ ഒരു ക്യാമ്പിങ്ങിന് പോകണമെന്ന് വിചാരിക്കുന്നു, അതുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ളൂ. ചേച്ചിയുടെ എന്തൊക്കെയാണ് പ്ലാൻസ്, എന്തെങ്കിലും ഉണ്ടോ? ലോങ് വീക്കെൻഡ് വരുന്നുണ്ടല്ലോ.
1: പ്ലാൻ ഉണ്ട് ആക്ച്വലി. ദിസ് ഇയർ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അറിയാലോ, നമ്മൾ ഒരു സ്റ്റേജ് ഡ്രാമ നടത്തി, അത് പെട്ടെന്ന് വന്നുപെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഒരു 40 days അങ്ങനെ പോയി. അത് കഴിഞ്ഞത് പിന്നെ ഡാൻസ് ഡ്രാമയുടെ പ്രാക്ടീസും കാര്യങ്ങളും തിരക്കുമൊക്കെ ആയി. അപ്പം എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. എനിക്കപ്പോ നല്ലൊരു ഹോളിഡേ വേണം.
0: ചേച്ചി എവിടെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്തോ? അതെ,
1: ജപ്പാന് പോകുന്നുണ്ട്.
0: ഒക്ടോബർ 28
1: പോവാണ്. അപ്പൊ ഒരു 3 ഹോളിഡേ. പക്ഷെ ജപ്പാനിൽ പോകുമ്പോന്ന് പറയുമ്പോ നമ്മള് ഇങ്ങനെ നല്ല രീതിയിലുള്ള നടപ്പും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ അവിടെ പോയിട്ട്. നല്ല ഒരു ദിവസം ഒരു 20K നടപ്പൊക്കെ ഉണ്ടാവും, കാരണം അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണത്. നമ്മള് നല്ല വാക്കിംഗ് ഷോ.
0: ഞാൻ പോയിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ. അതെ, തിരക്കാണ് ജനറലി. അപ്പൊ ആൾക്കാര് കൂടുതലും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാന്ന് കേട്ടിട്ടുണ്ടല്ലേ.
1: ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എസ്കലേറ്ററുകള് അങ്ങനെ ലിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ അധികം ഇല്ല. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിലൊന്നും അധികം ബെഞ്ചൊന്നും ഇല്ല ഇരിക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് പോയവരൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രിപ്പ്, അതുകൊണ്ട് പോയി വരുമ്പോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതാണ്.
0: ആയിക്കോട്ടെ. ചേച്ചിക്ക് ജാപ്പനീസ് ഫുഡ് ഒക്കെ ഇഷ്ടമാണോ ജനറലി?
1: ഞാൻ വെജിറ്റേറിയൻ ആണ്, പക്ഷെ നല്ല ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് കേട്ടത്.
0: ജാപ്പനീസ് ഫുഡ് ഇസ് വെരി ഭയങ്കര ടേസ്റ്റി ആണല്ലോ. ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ചേച്ചി എക്സ്പ്ലോർ ചെയ്തോ?
1: ഓപ്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞേ.
0: ഉണ്ട്.
1: പിന്നെ എനിക്ക് നൂഡിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പിന്നെ
0: കുഴപ്പമില്ല.
1: അതെ, രസമാണ്. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കണു. ഞാനും മോളും കൂടിയാണ് പോകുന്ന ഇളയാള്. അപ്പൊ അവളാണ് ഇരുന്ന് എല്ലാം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക, ഓരോ ദിവസത്തെ ആക്ടിവിറ്റി. അപ്പൊ ഐ'm ഹാപ്പി അവൾ പ്ലാൻ ചെയ്യട്ടെ, ഞാൻ അവളുടെ കൂടെ പോവും.
0: അത് ശരി ചേച്ചി, തിരിച്ചു വന്നിട്ട് നമുക്കൊരു ഫുൾ ബ്രോഡ്കാസ്റ്റ് സെഷൻ ജപ്പാൻ ട്രിപ്പിനെ കുറിച്ച് ചെയ്യാം. അതെ,
1: തീർച്ചയായിട്ടും ചെയ്യണം നമുക്കത്. അപ്പൊ അതാണ്, ഐ എം റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു നെക്സ്റ്റ്.
0: അവിടുത്തെ വെതർ എന്തായിരിക്കും ചേച്ചി പോകുന്ന സമയത്ത്? തുടങ്ങിണ്ടാവും.
1: അല്ല, ഇപ്പൊ ഒരു ഓട്ടം, ആ ഒരു മൈൽഡ് അങ്ങനത്തെ ഒരു നല്ല വെതറാണ് അത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ഗുഡ് ടൈം ടു വിസിറ്റ്, അങ്ങനത്തെ ഒരു സമയമാണത്. അതും അങ്ങനെ വന്നു പെട്ടതാണ് കേട്ടോ, ലക്കിലി. അല്ലാതെ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ബുക്ക് ചെയ്തതല്ല ഞങ്ങൾ. ആക്ച്വലി യു എസ് ട്രിപ്പ് പോണമെന്ന് വിചാരിച്ചിരുന്ന അത് ചേഞ്ച് ചെയ്തപ്പോ ഓക്കെ എന്നാ ജപ്പാന് പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നല്ലൊരു ടൈമാണ് കിട്ടിയിരിക്കണേ. അപ്പൊ പോയി വന്നിട്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതാണ്.
0: ആയിക്കോട്ടെ, എൻജോയ് യുവർ ട്രിപ്പ് ചേച്ചി, ആൻഡ് എൻജോയ് യുവർ വെൽ ഡിസേർവ്ഡ് ബ്രേക്ക്. എനിക്കറിയാം നാടകത്തിന്റെ, നാടകം ഞാൻ കേട്ടിരുന്നു, ഭയങ്കര ബിസി ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻ, രാത്രിയും പകലും ഇല്ലാത്തൊരു പ്രാക്ടീസ് സെഷൻ. ഡാൻസ് ഡ്രാമ ആണെങ്കിലും അതേപോലെ എനിക്ക് വീക്ക്ലി 3 days എന്തോ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി? അതെ അതെ. സോ വെരി ഹെക്ടിക് ഷെഡ്യൂൾ, സോ യു ഡിസേർവ് എ വെരി വെരി വെൽ ഡിസേർവ്ഡ് ബ്രേക്ക്. അപ്പൊ enjoy.
1: Thank you.

0: അപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റും വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായില്ലേ. നമുക്ക് ശ്രോതാക്കളോട് എന്താ പറയണേ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി 92.3 malayalamfmmelbourne@gmail.com. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 92.3 malayalamfm ആണ് പേജ്. അപ്പോൾ പ്ലീസ് ഫോളോ അസ് ആൻഡ് സപ്പോർട്ട് അസ്.
1: അപ്പം എല്ലാവർക്കും നന്ദി, ചേച്ചിക്ക് നന്ദി. എൻ്റെ കൂടെ ആദ്യമായിട്ട് എനിക്ക് ചേച്ചിയുടെ ഒരു ബ്രോഡ്കാസ്റ്റും ചെയ്യാൻ പറ്റിയത് നല്ലൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഹോപ്പ്ഫുള്ളി ഇനി നമുക്ക് കൂടുതൽ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: തീർച്ചയായിട്ടും അതിര, ഭയങ്കര സന്തോഷം അതിരയുടെ കൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൽ. നമുക്ക് ഇനിയും മെനി മെനി ബ്രോഡ്കാസ്റ്റുകളിൽ ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു എന്താ പറയുന്ന ആഴ്ചയാവട്ടെ. അപ്പോൾ സി യു ഓൾ നെക്സ്റ്റ് വീക്ക്. താങ്ക് യു.
1: Thank you all. Bye.